ചെണ്ണുനാലാഹമം 10 അധികാരം. രെഹോബെയാമേ രാജാവാക്കുംപടി ഇസ്രവേലർ എല്ലോരും സീഹേമുക്ക് വന്നിരുന്നപടിയാൽ അവനും സീഹേമുക്ക് പോനാൻ. രാജാവാകിയ സാലമോനെ വിട്ട് ഓടിപ്പോയി എയ്ത്തിലിരുന്ന നേബാത്തിൻ കുമാരനാകിയ യെരോബെയാം അതെ കേട്ടപ്പോது അവൻ എഹിപ്തിലിരുന്ന് തിരുമ്പി വന്നാൻ. ആൾ അനുപ്പി അവനെ അളപ്പിത്താർകൾ. പിൻപു യെരോബെയാമും ഇസ്രവേൽ അനത്തുമായി വന്ന് രെഹോബെയാമെ നോക്കി, ഉമ്മുടിയ തഹപ്പൻ ഭാരമായ മുഖത്തെ എങ്കൾമേൽ വൈത്താർ. ഇപ്പോഴും നീർ ഉമ്മുടിയ തഹപ്പൻ സുമത്തിന് കഠിനമായ വേലയെയും അവർ എങ്കൽമേൽ വൈത്ത ഭാരമായ മുഖത്തെയും ലഹുവാക്കും. അപ്പഴുത് ഉമ്മൈ സേവിപ്പോം അഞ്ചാർകൾ. അതക്ക് അവൻ, നിങ്ങൾ 3 നാളേക്ക് പിൽപാട് എന്നിടത്തിൽ വാരുങ്ങൾ എന്നാൽ. അപ്പടിയേ ജനങ്ങൾ പോയിരുന്നാർകൾ. അപ്പഴുത് രാജാവാകിയ രെഹോബെയാം തൻ തഹപ്പനാകിയ സാലമോൻ ഉയരോടിരിക്കയിൽ അവൻ സമൂഹത്തിൽ നിന്ന് മുതിയോരോടെ ആലോചന പണി, ഇന്ന ജനങ്ങൾക്ക് മറു ഉത്തരവ് കൊടുക്ക നിങ്ങൾ എന്ന് ആലോചന സൊല്ലുകീർകൾ എന്ന് കേട്ടാൻ. അതക്ക് അവർ, നീർ ഇന്ന ജനങ്ങൾക്ക് തയവയും പക്ഷത്തെയും കാണിച്ച് അവർക്ക് നൽവാർത്തകളെ ചൊൽവീരാനാൽ എന്തെന്തേക്കും അവർ ഉമക്ക് ഊഴിയക്കാരായിരുപ്പാർക്കൾ എന്നാർകൾ. മുതിയ സ്വന്ന ആലോചനയെ അവൻ തള്ളിവിട്ട് തന്നോടെ വളർന്നവർകളും തൻ സമൂഹത്തിൽ നിൽക്കുന്നവർകളുമാക്കിയ വാലിബരോടെ ആലോചന പണി അവർകളെ നോക്കി, ഉമ്മുടിയ തഹപ്പൻ എങ്കൽമേൽ വൈത്ത് മുഖത്തെ ലഹുവാക്കുമെന്ന് എന്നിടത്തിൽ സ്വന്ന ഇന്ന ജനങ്ങൾക്ക് മറു ഉത്തരവ് കൊടുക്ക നീങ്കൾ എന്ന് ആലോചന സൊല്ലുകീർകൾ എന്ന് കേട്ടാൻ. അവനോടെ വളർന്ന വാലിബർ അവനെ നോക്കി, ഉമ്മുടിയ തഹപ്പൻ എങ്കൽ മുഖത്തെ പാരമാക്കിനാർ. നീർ അത് എങ്ങൾക്ക് ലഹുവാക്കുമെന്ന് ഉമ്മിടത്തിൽ സ്വന്ന ഇന്ന ജനത്തിക്ക് നീ സൊല്ല വേണ്ടിയത് എന്നുവെന്നാൽ, എൻ സുണ്ടു വിരൽ തഹപ്പനുടെ ഇടുപ്പൈ പാർക്കിലും പരമനായിരിക്കും. ഇപ്പോഴും എൻ തഹപ്പൻ ഭാരമായ മുഖത്തെ ഉങ്ങൾ മേൽ വൈത്താർ. നാൻ ഉങ്ങൾ മുഖത്തെ അധിക ഭാരമാക്കുവേൻ. എൻ തഹപ്പൻ ഉങ്ങളെ ചൗക്കളിനാളെ തണ്ടിത്താർ. നാൻ ഉങ്ങളെ തേളുകളിനാളെ തണ്ടിപ്പേൻ എന്ന് സൊല്ലും എൻ്റെ. 3-ാം നാൾ എന്നിടത്തിൽ വാരുങ്ങൾ എന്ന് രാജാ സൊല്ലിയിരുന്നപടിയേ യെരോബെയാമും സകല ജനങ്ങളും 3-ാം നാളിലെ രെഹോബെയാമിടത്തിൽ വന്നാർകൾ. രാജാവാകിയ രെഹോബെയാം മുതിയോർ ആലോചനയെ തള്ളിവിട്ട് അവർക്ക് കഠിനമാണ് ഉത്തരവ് കൊടുത്താൻ. വാലിബരുടെ ആലോചനയിൻപടിയേ അവർക്കളോടെ പേശി, എൻ തഹപ്പൻ ഉങ്ങൾ മുഖത്തെ ഭാരമാക്കിനാൽ നാൻ അതെ അധിക ഭാരമാക്കുവേൻ. എൻ തഹപ്പൻ ഉങ്ങളെ സവുക്കുകളിനാളെ തണ്ടിത്താൻ, നാൻ ഉങ്ങളെ തേളുകളിനാളെ തണ്ടിപ്പേൻ എന്ന് സൊന്നാൻ. രാജാ ജനങ്ങൾക്ക് സെവികൊടാമൽ പോനാൻ. ഹത്തർ സീലോനിയനാകിയ അഹിയാവെ കൊണ്ട് നേബാത്തിൻ കുമാരനാകിയ യെരോബെയാമേ சொன்ன தமது வார்த்தையை உறுதிப்படுத்தும்படி தேவனாலே இப்படி நடந்தது. ராஜா தங்களுக்கு செவி கொடாததை இஸ்ரவேலர் எல்லோரும் கண்ட போது ஜனங்கள் ராஜாவுக்கு மறு உத்தரமாக, தாவீதோடு எங்களுக்கு பங்கேது, ஈசாயின் குமாரனிடத்தில் எங்களுக்கு சுதந்திரம் இல்லை, இஸ்ரவேலே உன் கூடாரங்களுக்கு போய்விடு, இப்போது தாவீதே உன் சொந்த வீட்டை பார்த்துக்கொள் என்று சொல்லி இஸ்ரவேல் எல்லோரும் தங்கள் கூடாரங்களுக்கு போய்விட்டார்கள். ஆனாலும் யூதாவின் பட்டணங்களிலே குடியிருந்த இஸ்ரவேல் புத்திரர் மேல் ரெஹோபெயாம்

ചെണ്ട് നാലാഹമം പത്താം അധികാരം. രെഹോബെയാമേ രാജാവാക്കുംപടി ഇസ്രവേലർ എല്ലോരും സീഹേമുക്കു വന്നിരുന്നപടിയാൽ അവനും സീഹേമുക്കു പോനാൻ. രാജാവാകിയ സാലമോനെ വിട്ട് ഓടിപ്പോയി എയ്ത്തിലിരുന്ന നേബാത്തിൻ കുമാരനാകിയ യെരോബെയാം അതെ കേട്ടപ്പോ അവൻ എഹിപ്തിലിരുന്ന് തിരുമ്പി വന്നാൻ. ആൾ അനുപ്പി അവനെ അളപ്പിത്താർക്കൾ. പിൻപു യെരോബെയാമും ഇസ്രവേൽ അനത്തുമായി വന്ന് രെഹോബെയാമെ നോക്കി, ഉമ്മുടിയ തഹപ്പൻ ഭാരമാണ മുഖത്തെ എങ്കൾ മേൽ വൈത്താർ. ഇപ്പോഴും നീർ ഉമ്മുടിയ തഹപ്പൻ സുമത്തിന് കഠിനമായ വേലയെയും അവർ എങ്കൽ മേൽ വൈത്ത് ഭാരമാണ മുഖത്തെയും